പ്രിൻസ് ജേക്കബ് ക്ലൗഡിസോ ജാനി സംഘത്തിന് ഗായില്ലേ ഹെ പൊയ്ഷെ പാദ്രി ഹ്യ ഫിൽമ ഖാതിർ ആശിലെ ആണി ആത്താ കാര്യാവഴസോ പൈതന എ ആ രഹമാൻ ഹെ സംഗീത ആയക്കുയാ റോജാ ഫിൽമ ഖാതിർ എസ് പി ബാലസുബ്രഹ്മണ്യം ആണി ചിത്രാ ഹൻസോ ജോഡാവാസ്